0: ഇന്നോവിന്ന മിന്നവിലാവ്
1: ഓഫ് സെലിബ്രേറ്റ് ബ്ലാക്ക്
2: ഫ്രൈഡേ ഓനെ സെലിബ്രേറ്റ്
1: മുക്കന്ദി ഒട്ടേ ഈ വാച്ച് പേ സ്പെക്ചുക്കു ചുക്കുലെ
2: സ്പെക്ചുക്കു ചുക്കുലെ
1: സ്പെക്ചുക്കു ചുക്കുലെ
2: സ്പെക്ചുക്കു ചുക്കുലെ നമേ ഹലോ സ്പെക്ടക്യുലർ
3: ബ്ലാക്ക്മതന്ന സൂപ്പറി റേഡിയോ ഡബൽ അറ്റേക്ക് സിയത എഫ്എം ബ്രേക്ക്ഫാസ്റ്റ് ഡ്രൈവ് അനുഗ്രഹയ
4: ൂജിതൻ
5: അവസാന നിവാസ വിസിപഹ ദന്മ കഥാ കരന്ന ബിന്ദു പ്രൈം റെസിഡൻസീസ്
6: അമേരിക്ക ജനപദയ എക്സാത് രാജധാനി ഇറ്റാലിയ ഓസ്ട്രേലിയ നവസീലാന്തി സിംഗപ്പൂർ വകി റട്ടവൽ ദാ ഹത്തകട്ടമയാവന അപേ അലുമിക്സ്
7: അലുമിനിയം ഓണ തരാം അലുമിക്സ് നാം ഇസ് തരാം
8: അത കാലി ഒന്നും ആയോജനയ ബ്രാൻഡ് ന്യൂ ബജാജ് ത്രിരോധരഥയ മാസിക വാരിക്ക് റുപ്യാൽ വിസിപ്പന്ദിയാട്ട് ദിവൈന പുറ ഡി പി എം സി പ്രദർശനകാർ സാഡിയിൽ വരും
9: സ്റ്റൈലിഷ് പെണ്ണുമായി മൈലേജ് ഇലക്ട്രോണിക് ഫ്യൂൽ ഇഞ്ചക്ഷൻ താക്ഷണ്യ സമഗി പ്ലാറ്റിന 100 ഹെഡ് വെഡ കാര David Peters Motor Company Private Limited with
10: Hiri Govi Divi Sarve Mai Upandi Men Me Sama Batai Pelvatta Nama Ape Hiri San Nama Ai
11: Sri Lanka Ve Anarkatama Nibave Vishalatama Pramane Porcelain Tile Ekatuva Majestica Lanka Tiles